0: ഒലുവ കരകിൽ സമണൽ കെട്ടി മുളികട്ട വേട്ടന് പ്രശ്ന ഹലദിനാവി ടെബ്ബീന് ഉത്തരവിയാ ബലങ്കിന് റണി ഉങ്കലാതി
1: ഉത്തര വരുന്നതടിക്കാ എന്ന ഹൊറവുണ ഹേതുവതമായി ഇകളു ഗാന ഹതാകാൻ ഒയാ വിലാവട്ട് ഉങ്കക്കിലാവട്ട് ഹറിയിട്ട് ക്യൂവിനേ നീത് കീല മേ ഉങ്കക്ക ഹിത ഹിത ഇന്നവാ ഹെബൈ മേ എത്ര മഹിമതയാക് നേ ഇകതുലി ഹരി
0: ഹരി അപ്പുണ്ട പ്രശ്ന മതക്കലിം ആയിമതാവാ
1: ഒന്നര പ്രശ്നം അഹാഗിനെ ഇന്ന് സഹ മേ വിനദട്ട വട ഒയാട്ട് മേ ബഹുമ ഉദ്യോഗിൻ ഉത്തര ദിന്ന പുളുവാൻ പ്രശ്നയാക് അപ്പി എഹുവേ ഏനിസാ വിനദട വട ടികക് ഒന്നര അഹാഗിനെ ഹിറ്റിയോ ഏക അതുലേമ ഒയാട്ട് ദിന്ന അവശ്യ ഉത്തരേ തിയനോ ഹരി മങ് ആയി പ്രശ്നം അഹന്നാ ഇക പാരക് ഹരി ഒന്നര അഹഗന്ന റൈറ്റ് മേമൈ ലംഗമ ബസ് റൂട്ടയക് ഡിപോവക്കിങ് ഗമൻ ആരംഭ കരനോ ബസ് ഇക പദവന്നി ഹരിമ ദക്ഷരിയ ദുരി കപിതു മൊയാ കീല പലവിനി ഹോൾ ടേക്കിങ് ബസ് ഇകട മഗിൻ 10ക് ഗോഡ വെനോ ദേവനി ഹോൾ ടേക്കിൻ ബസ് ഇകട മഗിൻ 5ക് ബഹല അലുതിൻ 8ക് ഗോഡ വെനോ
0: ഹരി
1: തുംവിനി ഹോൾ ടേക്കിങ് മഗിൻ 2 ദിനേക് ബഹല തവത് 11 ദിനേക് ഗോഡ വെനോ 4വിനി ഹോൾ ടേക്കിങ് മഗിൻ 12 ദിനേക് മേക പാരട ബഹല യനോ ഹെബൈ അപി അഹന്നേ മേ ബസ് റതി റിയ ദുരാഗേ വയസ കീയദ കീല
0: പൊണ്ട പൊണ്ട പൊണ്ട കായ പൊണ്ടക് മേക ഒലു ഔലല ദീനി
1: പലവിനി ഹോൾ ടേക്കിങ് ബസ് ഇകട മഗീൻ 10ക് ഗോഡ വേണു ഹരിത് ദേവനി ഹോൾ ടേക്കിങ് മഗീൻ 5 ദിനേക് ബഹല അലുതിൻ 8ക് ഗോഡ വേണു റൈറ്റ് തുംവിനി ഹോൾ ടേക്കിങ് മഗീൻ 2ക് ബഹല തവത് 11ക് ഗോഡ വേണു അവസാന 4വിനി ഹോൾ ടേക്കിങ് മകീൻ 12 ദിനേക് മേക പാര ബഹലയാണ്
0: തനാണി ലഹാനി ബസ് കേറിയ ദുരുമാത്തേക്ക് വയസ്സ് കീയത് കീല ഉത്തര
1: ബിന്ദു
0: ഹത്തായി ബിന്ദു തുണായി അണു തുണായി പഹായി അണു തുണായി ഹത്തർ വാട്സ്ആപ്പ് മെസ്സേജ് കക്തിയാണ്.

0: ഉത്തരായി പ്രതിഫല ബാലി മഹാജന സമ്പത്തിൽ ഉത്തരായി തിരുവും മദിനത് ഉത്തരായി ജയഗ്രഹായി അങ്ക മങ്ങപ്പെട്ട് മതക്കരണം മെയ് മാസി ദാസവേനി സെനസുരാധികൻ ഈ ദിനം മെതവൽ ഉത്തരായി ജയഗ്രഹായി പ്രതിഫല മഹാജന സമ്പത്തെ എൽ ഇംഗ്ലീസ് അക്ഷരേ വസനവാന് താങ്ക് തുന എക്ക് അട്ട് ദെക്ക് ദെക്ക് ഹയ എൽ തുണ എക്ക് അട്ട് ദെക്ക് ദെക്ക് ഹയ ഗോവിശത്തിൽ ഉത്തരയെ സി ഇംഗ്ലീഷ് അക്ഷരേ വാസനാവന്താങ്ക എക്ക ദാഹത്തർ തിസ് ഹത്ത് സഹ പണസ്നവയ സി എക്ക ദാഹത്തർ തിസ് ഹത്ത് പണസ്നവയ മെഗാപവൽ ഉത്തരയെ ബി ഇംഗ്ലീഷ് അക്ഷരേ പ്രസാദാങ്കി അങ്ക വിസിഹത്തർ വാസനാവന്താങ്ക പഹ വിസിഹത്ത് വിസി അട്ട് പണസ് പഹ ബി ഇംഗ്ലീഷ് അക്ഷരേ പ്രസാദാങ്കി അങ്ക വിസിഹത്തർ വസനവന്താങ്ക പഹ വിസിഹത്ത് വിസി അട്ട് സഹ പനസ് പഹ ധനനിധാനിൽ ഉത്തരയെ ഒ ഇംഗ്ലീഷ് അക്ഷരേ വാസനവന്താങ്ക വിസി അട്ട് തിസ് തുണ പനഹ ഹെട്ടനവയ ഓ വിസിയാട്ട് തിസ് തുണ പണഹ സഹ ഹെട്ടനവേ ഹന്ദാണ ലുത്തറയെ കുംഭലഗ്നേ വാസനവന്താങ്ക തുണ ഹത്തലിസ് നവയ പണസ് ഹത്ത് സഹ ഹെട്ടദേക്ക് കുംഭലഗ്നേ തുണ ഹത്തലിസ് നവയ പണസ് ഹത്ത് സഹ ഹെട്ടദേക്ക് അത് സമ്പത്ത് ലുത്തറയെ അങ്ക രട്ടാവ മതക്കരണം ദെക്ക ഹയ ദെക്ക ദെക്ക ഹയ അട്ട് ദെക്ക ദെക്ക ഹയ എൽ ദെക്ക ഹയ ദെക്ക ദെക്ക ഹയ അട്ട ദെക്ക ദെക്ക ഹയ എൽ എൻ എൽ ബി ജയലോത്തറയെ എസ് ഇംഗ്ലീസ് അക്ഷരേ വാസനവാന്താങ്ക പഹ ഹത്ത് അട്ട് ഹത്തർ എസ് പഹ ഹത്ത് അട്ട സഹ ഹത്തർ എൻ എൽ ബി സുബദാവസക്കൾ ഉത്തരയെ ലഗ്നേ ധനു വാസനവന്താങ്ക ഹയ വിസിപ്പഹ ഹത്തലിസ് ദേക്ക് ധനു ലഗ്നേ വാസനവന്താങ്ക ഹയ വിസിപ്പഹ ഹത്തലിസ് ദേക്ക് വിശേഷാങ്കെ ബിന്ദുവായി തുണായി ഹത്തറായി തുണ് വിശേഷാങ്കെ ബിന്ദുവായി തുണായി ഹത്തറായി തുണ് വിമത കിരീം ജാതികൾ ഉത്തരായി മണ്ഡലേ
1: മാപല ഭാരക്കാര് അറുമുതലേ അധ്യക്ഷ റുവാൻ ജയവർദ്ധൻ മഹാത്മ സമകപി കഥാകർമ്മി നിന്നെ മഹാപല അലമിന സംബന്ധി മേമേ സൊസൈറ്റിക്ക് കൊടുനകി മേതുലെ ബലാപുരത്വന അറുമണു ഇലക്ക് പിലിബന്ധു കഥാകർമ്മി നിന്നെ അവിട്ട് കെട്ടിപ്പണി വേണ്ടിയ ക്ലബിനോ മിന്ന മെഹിമയ കേലത്തിന് ബമത് വിശ്വവിദ്യാലയ നിയോജനെ കരപ്പു കിനിക് മടക്കി സിമദവസക മേ പ്രതിലാഭ ലഭിലനെ ഹൈ ഏ കാലിന്ദങ് അപ്പി മഹാപൊല് നെത്തി ഉണാട്ട് ജീവത്തീമ സദാ മുണമുണോഹരി കല അപ്പി പൊടി പൊടി വൃത്തിയൻ കല ഏ കാലെ അപ്പി ഏക പ്രൊമോഷൻ വെടവളുടെയാണ് എതാ വേല ഹൊയാകന്ന് കീയക്കര് ഹൊയാകന്ന ഗമം തമ്മി അപ്പി അധ്യാപനെ ലഭാഗത്തെ ഹെബൈ ഏക എതാ അപ്പിട്ട് കറതറയാക്സേ ദനുണാട്ട് ഏ ഹറ അപ്പി ജീവത്തെന്ന ഇകന ഗത്ത വിശ്വവിദ്യാലയ പ്രജാവ് ലോകേ വിവിധ റട്ടവാളുകൾ അപ്പി ദക്കിനവ ടെമ്പററി ജോബ് എക്ക കരണ ഗമം തമായി തമങ്കി അധ്യാപന കടയത്തു കരണേ അപ്പൊ ഈ രട്ടേ അധ്യാപന ക്രമേട്ടാ മേ ക്രമവേദി അറിയനേക്ക് ഹുദായി കല മങ് വിശ്വാസ കരണോ ഏക മകേ യോജനാവക് പൊലുവങ്കമക് തീനോന മേ പിലിബന്ധവ് ഗരു അധ്യക്ഷതുമാവ് ധനുവത് കരണ് എത്തുമൺലാകി ദഗ്മ പിലിബന്ധവത് യംകിസ് വിമസീമം കരണ് മുകുത് ഹെമദാമ പ്രതിലാഭ ദുന്നുത് ഏ മത യപ്പന പ്രജാവക് നിർമ്മാണ വേണ്ടി മേക്കയാണ് റട്ടേ ബുദ്ധിമത്മ പ്രജാവ് വിശ്വവിദ്യാലയ വറം ലഭാഗന്നെ യം കിസി ഹെക്കിയാവക് സഖ്യതാവക് തീന ദറുവോട്ടിക്കാക് ഏ ആയാത്മികം ദിനദേ കാല വിനദേ ബലാകി നിന്ന് പ്രജാവക് നൊവി ഓണ്ട് അഭിയോഗോൾഡ് മൂന്ന് തിന്നും പുലുവങ് വടപിട്ടാവ് ഹതല തിന്നും പുലുവണ്ണം വട്ടിനോ കിലത്തമായി സുനേത്ര മഹാത്മയെ അപ്പിട്ട് മെസ്സേജ് യോജനാവേ
2: യോജനാവാക്കേ വിശ്വവിദ്യാലയ പാർട്ട് ടൈം വർക്ക് കിയന എക്കട്ട് അലൗ കല്ലതീനോ നമുക്ക് ലങ്കാവേ ഈട്ട് അദാലവ നീതി രീതി സഹ റെഗുലാസി നിയാമന ക്രമവേദ താമ മങ്ങിത്തന്നെ ഹെദില നെഹേ നമുക്ക് മേ അപ്പി സാക്കച്ചാവക ഇന്നവ മേക്ക് ഹെക്കിക്മനിങ് അതുന്നുള്ളതിന്റെ മേക്ക് അത്തരം അറമുണ മുതൽ വിതരാക് മനിമി ഈ മഹാത്മ്യ പെണ്ണുവ വകേമ എക്സ്പീരിയൻസ് എക്കാക്ക് വർക്ക് എക്സ്പീരിയൻസ് എക്കാക്ക് വർക്ക് എൻവയർമെന്റ് ഹെക്ക വെടക്കറദ്ദി അപ്പിട്ട് തീയണ്ടോണ ബിഹേവിയറൽ പാറ്റേൺസ് പോണത് അപ്പി അപ്പി കാൽച്ചറിക തീയണ് കോഹമ്മത് ഇതിൻ അപ്പെ ബലാപുരത്വന്ന് മുനവാദ കിയല റക്കിയ വിലന്ത പൊലട്ട് അന്ന ഇസ്സെല്ലാമ വിശ്വവിദ്യാലയ ഉസസധ്യാപന ലഭന വിശ്വവിദ്യാലയ ഉസസധ്യാപന ലഭന ശിഷ്യായിട്ട് അവബോധയാക്ക് ലഭിക്കണം ഇതിൻ ഏക യാ റക്കിയാഗത വീമിതി യാട്ട്
3: വിശ്വവിദ്യാലയം അയങ്ങില ജോബ്ഹെക്കട്ട് യോത് അപ്പി അന്നേ ആയതനേക നമുക്ക് മേക്കതി അപ്പിട്ട് വിവിധ ശ്രേഷ്ഠവല വിവിധ ആയതനവല വെടക്കിരീമ അർഹ ഈ ശ്രേഷ്ഠവല വെടക്കിരീമ സംബന്ധം എക്സ്പീരിയൻസ് ലഭാഗം ഹുന്ത യോജനാവ അപ്പി മേ സംബന്ധം ദെങ് സലഹാ ബലമിങ് ഇന്ന
1: ප්‍රගතිශීලී යෝජනා එකතු කරගත්තම ඉතාම පැහැදිලි ගමනක් යන්න බලන මේ සම්බන්ධයෙන් අපි කලිනුත් කතා කළා. මේ අධ්‍යක්ෂතුමත් කිව්වේ මේ සඳහා වෙන වැඩපිළිවෙලක් ක්‍රියාත්මක වෙමින් තියෙනවා. අපි දැමම අපිට සමහර කාරණා කියන්න බෑ. ඉතින් ඒක නේද? ඒක පුදුමයක්. ඒක හම්බයක් විදිහට ඔබට හොඳ ප්‍රතිඵලයක් ලැබෙවි බොහොම නුදුරේ. දැන් තව කාරණාවක් තියෙනවා අපිට ටිකක් පැහැදිලි කරගන්න. ලංකාවේ විශ්වවිද්‍යාල ප්‍රජාව අපිට හම්බෙනවනේ ඒජී ඔෆිස් එකේ ඉඳලා ජනාධිපති ලේකම් කාර්යාලයට